ഹമകശ്വരും ബിങ്കണ്ടു എവരെങ്കെ ഹർഷിതക്കും ഉണികുറാ ഇച്ചെ തിമന റസ്കലാങ്കെ ദേനുവടുകെമ്പമേ അതി തിമന റസ്കലാങ്കെ ഹദ്രത്ഗ മുരിഹാ ഇച്ചെ റക്കാ കുറാ ഫുതിവേ.

0: بسم الله الرحمن الرحيم بسم الله والصلاة والسلام على رسول الله أعوذ بالله العظيم وبوجهه الكريم وسلطانه القديم من الشيطان الرجيم اللهم افتح لي أبواب رحمتك معني അല്ലാഹുഗെ ഇസ്മു ഫുളും ഫറമു അതി അല്ലാഹുഗെ റസൂലായ സലവാതാ സലാം ലെവും എതി ദുആ കുറമു റഹ്മത്തുൻ ദുർക്കുറവികും വാ ഷൈത്താനാഗെ നുബാകമും റക്കാതെരിക്കുറവും എതി മി അളാ മി ദണ്ണവണി മതിവരിവന്ത അല്ലാഹുഗെ ഹദ്രത്തുക അതി ഇഖലാംഗെ വജുഹു ഫുളു ദീലതിവന്ത അതി ഇഖലാംഗെ ഈ ഹുരിഹാ ബാരെ ഇസ്വെ ലിപി ഒടിക്കും വാ റസ്കലാങ് ഹദ്ദവാ ബൊടുക്കുറവി റസ്കലാകു ഇബ റസ്കലാങ് റഹ്മത്തുഗെ ദൊറുക്കുളുത മി അളായട്ടക മുളുവവാ ദിവ്വാ ഫാന്ദേ
1: അംഗാദി ഉങ്കണ്ണാദി മുനിഫോയി ഫിലുവാ ദിനുമുഗ
2: തെതുവരി കമ്മായകു
1: എക്കുവരി കമ്മായകു
2: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുണ്ണായകു ರೈತುನ್ನಾ ಎಮ್ಮೆ ಗಾತುಗ ದಿವೆಹರಾಜ್ಯಕ್ಕೆ ಅಡು
1: ಎಂಹ ಸತರ್ಸ್ತೇಕ ಸಾಳಿಸ್ನುವೆ ಕಿಲೋ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅಡ್ಡಿ ಹನುವೆ ಮೆಗಾ ಹರ್ಟ್ಸ್ ಎಫ್ ಎಂ ಬ್ಯಾಂಡ್.

0: അതെ, റൈസോൾജും ഒരവടാത്മാക്കിയ മീ ഗൗമി സാലാങ് എം ഡി എഫ് കെ പേം പാർട്ടിക മീ കുളവണി എഫ് ദിങ് ഒന്നാണി മീ രസ്മിയാത് ഫെഷുമുക ഇസുനേങ് എതി റിപ്പോർട്ട് കുറും മീ നമ്പർ ഫുരും കുറവാണി മേജ അഹമ്മദ് ഇഷാം മിഹാറു മീ ഇസ്നേങ് ഏതും ഒക്കെ കാന്ത കൊറിയാം മിതണി മേജ റൈസോ ജുംഹുരിയ കുർഫുൾ മച്ചവടാങ് സെല്യൂട്ട് നെങ്ക ഉമപ്പഹു മീ രസ്മിയാത് ഫെഷുമുക ഇസ്നേ മീ എതി വടാത്തി ഇസ്നേ എതി വടാത് മായക്കീക റൈസോ ജുംഹുരിയ ഇസ്ന ദേവു മായക്കീക മേജ എമ്പൊരി മീ വടാത്തി വടാത് മായക്കീക ദെങ്കമ കുടുക്കുടൊരു കൊളികെ തെരേക മീ രസ്മിയാത് ഫെഷികെന്താണ് രസ്മിയാത് ഫെഷികെന്താണ് കീർത്തെ കുറവാണെങ്കിൽ മോരിത്തി ആയത്തക്കു
1: Yeah.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. എം ഡി എഫ് മെറിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററുകെ ആ ഇമാരം ഹുളും ഗരസ്മിയാത്ത എം എ ബേഫുണ്ടം മറഹബായ ഷുക്കുർ ദന്നവം ഗരസ്മിയാത് ഫെഷമുഖ ഇസ്നൈങ് എതി റിപ്പോർട്ട് കുരവി മേജർ അഹമ്മദ് ഇഷാം കീരിത് ഖുർആനുക ബറക്കാത്തും റസ്മിയാത് ഫട്ടവി ലാസ് കോപ്രൽ മറിയം റിസ്നി അഹമ്മദ് വസീം ഗരസ്മിയാത് ഹുഷാള ദേനി അളുഗോൺ ഫസ്റ്റ് ലെഫ്റ്റനന്റ് അബ്ദുള്ള മുഅവിസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, I warmly welcome you all to the inauguration ceremony of the new Maritime Rescue Coordination Center building. The ceremony officially commenced following Major Ahmed Isham's request for His Excellency's permission to begin the proceedings, followed by the recitation of the Holy Quran recited by Lance Corporal Mariam Rizni Ahmed Wasim. Then, Mirasmiyat Gawandani, Chief of Defense Force ke wahak phula dekkevun, റസ്മിയാത്തുക ബേവറിന്റെ അമുഹാത്തും കൊതിവും എതി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് മേജർ ജനറൽ ഇബ്രാഹിം ഹൽമി ഗരിഹുഗ വറങ് അതുപേരി കമാക് ദണ്ഡവം. ദി നെക്സ്റ്റ് ഐറ്റം ഓൺ ദി എജൻഡ ഇസ് ദി അഡ്രസ് ബൈ ദ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ്. ഐ റെസ്പെക്ട്ഫുള്ളി ഇൻവൈറ്റ് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് മേജർ ജനറൽ ഇബ്രാഹിം ഹൽമി ടു അഡ്രസ് ദി ഗതറിൻ. സർ,

ഹമകശ്വരും ബിങ്കണ്ടു എവരെങ്കെ ഹർഷിതക്കും ഉണികുരാ ഇച്ചെ തിമൻ റസ്കലാങ്കെ ദിനുവടുകെ വമേ അതി തിമൻ റസ്കലാങ്കെ ഹദ്രത്ഗ മുരിഹാ ഇച്ചെ റക്കാ കുറാ ഫുതിവേ.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മ്യഫ്താഗ സ്വാകോഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗസ് മിസിൽസ്ലാഗ് മുളിങ് ആ പേക്കായകു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൾഗണേഷത് നസീം വക്വിലാന. വസ്സലാമലൈക്കും.